അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസ മിനിസൊൻ വെനുവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി സദാ.

അവസാന കടയത്തു സവസ് പഹാട്ട് സിദുക്കന്റെ ഭവക്തമായി സദാൻ കലേ. ബിലാവുദ്ദേശനഹായി വിനാടി പണസ് അട്ടായി. ലോക പ്രവൃത്തി പിൽബന്ധവ് അവധാനയും കരതി ഹിരയിന് ഇമ്രാൻ പൗദ്ഗലിക്ക് റോലകട്ട് ദൂഷണ ചോദന സംബന്ധേൻ വരത് കറുവി സിരിതണ്ടുവം വിധിന് പാകിസ്ഥാന ഹിറ്റപ്പു അഗ്രാമാത്ത് ഇമ്രാൻ ഖാൻ ഇസ്ലാമാബാദ് അഗനൂർ പൗദ്ഗലിക്ക് റോഹലാക് വെത്ത് മാറു കിരീമട്ട് ബന്ധനാഗാര ബലദഹറീൻ പിവര് അറഗിനത്തിനോ ദമ്മിയ പിൽമാതവ് ചായരൂപ്യ സഹിതവ് വാർത്താക്കന്നോ അലസ്ക ഗുവൻ അണുത്തുറിൻ അട്ടതരേ മറൂട്ട് അലസ്ക വിസിതൂണു ഗുവൻ അണുത്തുറക്കിൻ എമയാനി സിറ്റി നിയമുവൻ സഹിതവ് അട്ടതനിയ ജീവിതാക്ഷയുടെ പത്തുന അമേരിക്കൻ പെട്രോൾ ഗുവൻ സേവാ പരിപാലന സദാൻ കരാണി സെസ്ന ഹാർസി ഹത്ലിസിക് വർഗീയ മിമ ഗുവൻ ഞാനിയ എൻകറേജ് നഗരീതി പിയാസ് ആരംഭക്കല്ല കേപ് ന്യൂവിൻഹം ബലായദ്ദി ഖട വെട്ടുന്നു ഭവതമായി സദാൻ വേണ്ണി. ഇറാനെ മുഴുമണിന്മ വട്ടന്ന് ട്രംപ് ഗെയിൻ ആർത്തിക്ക് ക്രിയാമാർഗ് കൃത്രിമി ബുദ്ധി പ്രതിലാപ് ജനതാവട്ടെ തായ്വാൻ ജനപതി എഴുതിയിട്ട് സദാഹൻകന്നോ തായ്വാനെ കൃത്രിമ ബുദ്ധി പദ്ധതി സദാവശ്യ മൈക്രോ ചിപ്പ് അർദ്ധ സന്നായക സഹ അധികാരി സാധന പരിഗണക താക്ഷന്റെ മെവളം അതിനിഷ്പാദന ശേഷി കപിപിനിസ് ഇതിരിയൻ പസുവിനോ കിലത്തമായി കൃത്രിമ ബുദ്ധി പ്രതിലാപ് ജനതാവട്ടെ കില തായ്വാൻ ജനപതി ഗെയ് പ്രകാശ് സദാഹൻകറാന്നി. റുമേഷ് ഗെയിമുൾ തന്നെ ജർമ്മനിയെ വിബേർട്ട് സ്വിറ്റ്സർലാന്തി ലോസാൻ ഓർദി പേത്തിന് ഡയമണ്ട് ലീഗ് മല്ലക്രീഡ തരംഗാവലിട്ട് അത് ശ്രീലങ്ക വേലാവിൻ മധ്യമരാത്രിയെ തരംഗവേദി നിമിത്ത സിരി ശ്രീലങ്ക ക്രീഡക റുമേഷ് തരംഗ് പത്രികയെ എല്ലാ വിസിക്കിരീം ഇസൗവേദി ലോക ശ്രേണികത്ത് കിരീമെ മെതേ കത്കരകനെ തിബു പലമു തന്നെ ജർമ്മനിയെ ജുലിയൻ വിബേർട്ട് ഹെമിയമീൻ ഓഹു ദേവനെ തനട്ട് പത്വലാ തീയനോ. വലപ്പള്ളട്ട് റൂട്ടിന് ലങ്കാവിയെ ടെസ്റ്റ് ക്രിക്കറ്റ് പിൽവന്നവ് ചായരൂപ്യ സഹിതവ് വാർത്താക്കലത്തിനോ മേ പിൽവന്നവ് ദീർഘ വിസ്തരയ ലങ്കാദീപേ സട്ടാൻ വേനോ. ബലാവുദ്ദേശനഹായ വിനാടി പണസ് നമ്മയായി. സത്യഗ് പത്തര് വിസ്തര നിമാക്കരാണ് സൂദാനം വന്നെ അത് തോറകണ പങ്കജ രുവിന്ദഗെ സർദം കാട്ടൂണ് ഈ സന്ദാഹന്നെ ലംബോഗിനി ദാ ഹതറ കമ്പം തൊട്ടകിനല്ലു മനുവർണ തന്നെ നെദ് പങ്കജ രുവിന്ദഗെ സർദം കാട്ടൂണിയ സമഗിൻ സത്യാഗ് പത്തർ വിസ്തര നിമാക്കരണം മമ നളിൻ വിരാജ് വാസനാവന്ത് സുന്ദര സത്യാന്ത്യം.

ശക്തിയാക്കുമെങ്കിൽ ഒബ് ദിനവാർ ധന നിധാനെ വിലതീകൻ ഒബ് കോടിപ്പറ്റിയേക്കുവാൻ

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി സദ

അസാധാരണ ലോകേ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനുവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി.

പ്രേമയേ സദ എലിയ യോൻ വസന്തയിട്ട് കെന്തവാകിനവിത് പൂജാസനയക്ക് രതിനു വെനുപട്ട് വെസ്സഫ് ഗികുംതി വേളി ഗംഭിം വലട്ട് ഇഹലിൻ അതഹലി സുതു ഒസരിയം ഹദ സദഹടമ അയ അപ്പ് ഹരകിയ

ജീവിതയ വിവിധ ഇസൗസൈ യാത്ര കറവന്നട്ട് വേസന്നട്ട് ഏതി പുഞ്ച് കാലിന്തല താരുണ്യ ഏ പശുക്കര വെടിഹിട്ടി വിയ ബോധനാട്ട് ഗുരുഹർക്കം ദുൻ ആദരണീയ മവക്ലിസ് ഗായികാവക്ലിസ് സമാജ ശോധനയക് വിനുവിൻ വിശാല മേഹവരക്കല് ഗീത ഇതിഹാസേറ്റ് ഇകതുകരണ പുളുവാം ഗൊണ്ണ ഗായനാക്കല് സമാജ ഗത പണിവിടുവലട്ട് ആദർശയക് സപയു ആദരയ ദിനാഗത്ത് സമ്മാനനീയ കലാകാരണിയക് ആചാര്യ നന്ദാ മാലിനി കൊയ് തരാതിരുമി ഹിട്ടിയാത് മൊന സമ്മാനയ ലഭുവാത് മേ ഗമന യാ യുതുബവ് ഏയ ദന സിതിയ എനിസാ ഏയ ബോഹോദേ ക്യൂവാ ഏയ ഗീതയ തുലത് ബോഹോദേ പസക്കല തവ ഹരിടമ മിനിത്തു 21 തമ സംഗീത ആശ്രമയ തുല ദേഹ തെമ്പത് കര തിബിന ഭൂമിയ തുല രണ്ടി സിറ്റിന്നട്ട് ഇടകട ലബെന്നി ഇന്നനതുരുവ യലി കവദാവത് മിഹിമത് സബവിൻ ദക്കിന്നിട്ട് നൊലബിന് ആചാര്യ നന്ദാ മാലിനി അമർണീയത്തെ സ്വയാന ഗമനട്ട് ബോഹോദേ എകതു കരകന്നേതി എകതു കരകത്ത് ബോഹോദേ തുല അമർണീയത്തെ ഹമുവേവായന്ന് ലക്കണ്ടപ്പി പ്രാർത്ഥനയാണ്.

മിനിത്തുവെക്കുളാക്കിയും സജീവീകരണേറ്റ് ലക്കന്നവ സ്വാധീന രൂപഹാനിയ ആചാര്യ നന്ദമാലിനിയേ ദേഹയ നിവസിൻ എലിയറ്റഗിന് പെരഹരക്കിൻ എയ ബുറൽ കണത്ത് ദാക്വാ റഗനയൻ ആകാരെ പിലിബന്ധവ് തുറുതുറു സമീപകരന്നിട്ട് സജീവി വികാശയത്തേക്ക് സമഗാമി വികാശയ ഗിനെന്നിട്ട് ലക്കണ്ട അഭിസൂദാനം ഇതാ ആചാര്യ നന്ദ മാലിനിയ തമങ്കേ ഹദവതി സനസീമ വിൻവിൻ കൽപ്പനാകര നേതി നിയഡ് നിസ്കലങ്ക തനകട്ട് വില മമ മുണതരം ഗീത ഗായനാ കലാദ് കൗരു വിൻവിൻദ് മമ്മേഹിമ കലി ഏമേ എയ ഹിതന്നേതി

0: ഉപവ് നിവസിൻ അയിങ്കല മുഹത്ത് ആചാര്യ നന്ദ മാലിനിയ സിയ നിവഹനിൻ ദേഹ എലിയട്ട് ഗന്ന മുഹത്ത് സജീവി സ്വാധീൻ രൂപാണി സേവയ മേ വിസുരുവാഹരണോ ഇതിങ് സമഗാമി വികാശയക്ക് ഇതിന്റെ സംബന്ധം എന്ന് സൂദാനം
1: അയ വസര ഗണനാവക് ജീവത്തു നിവസിൻ എലിയട്ട് ഗന്ന മുഹത്തേ ഏ മുഹത്തിട്ട് ഇതാമത്മ സംവേഗേന് യുത്തുവ സഹഭാഗി വന ആകാരയ മേ ഹിതൈഷീൻ മേ ആകാരെ തമൻഗി ഞാതീൻ അയട്ട് അവസാന ഗൗരവ ദക്വമീൻ ഏ ദേഹയ അവമംഗല്യ പെരഹരട്ട് ഇക്കരണ മുഹത്ത് ബോമചാം സ്വരൂപേക്കിൻ മേ അവമംഗല്യ കട്ടിയുത് സൂദാനാം വന മുഹത്തെ ഏറ്റുക്കരണ മുഹത്തേ അപത് ജീവിത യഥാർത്ഥ പിലിബന്ധ കിസിയമ്മാകാരേക്ക് ഹംഗീമക് ഹദവത് തുല അതിക്കല ഗതിയുതു മുഹതക് വിദിഹട്ടായി മേ സരള ചാമ്പവ ദക്കീമേദി ഒബടത് മടത് ഹിതേ ഏതിവാന്നി സംഗീത ക്ഷേത്രേ ഇഹലടമ ഗിയ അപേ ഹദവതേ ആദരേ ദിനാഗത്ത് മേ അദ്വിതീയ ലാംകീയ ഗീത സ്വരയ അത് അയാപ്പിൻ സമുഗന്നു റാട്ടിൻ സമുഗന്നു ലോകേൻ സമുഗന്നു നമുത് അയ ഇതിരിക്കല ഗീത മതഖയ ഹദവത തുല സദാ നിന്നാദവന സദാ രാജവന ഗീതരാവയാക് ബവട് പത്തിരു ഹിതവതുനി മങ്കിതന്നേ മുഖന്തോ മന്ദ മഗിഹിതെത്തേന കിയാഗാൻ ബരി അഹിമിവീമക വേദനാവക് ഏ ഏ വേദന ഉപേഹിതെത്തതി മേ രൂപരാമ ദാക്കിനകുട്ട് ആചാര്യ സുജാത അത്തനായക മഹാത്മിയ എക്കട്ട് ഹിട്ടപ്പു കെനക് മെഹമ വെൻ വെനുകുട്ട് കോമത് ദരാഗന്നെ
2: മമ്മീട് വലിയ ലോകു ദുഃഖ ദരാകത്ത് കെനക്ക് ഇല്ല കുത്തേ മറ്റ് മേക്ക് എച്ചര ദനിമേ ദനവ നമുക്ക് ഇത് വലിയ ദുഃഖം മം തരല തീയണോ എന്തായി മം മേക്കത്ത് മക ഇത് ഹെദില തീയന്നേ ഇത് പസ്സേ ഇത് മക തവ ദറു ദിക്കുന്ന ഏ മരണ മറ്റ മറ്റ എന്തെന്ത് നേക്കില്ല മങ്ങ ഹിത്തേനോ
1: അപ്പൊ നവത്വ റാൻമുത്ത് ദൂവേൻ സിനിമ സംഗീതത്തെ അഗേ ആഗമനെ ഈ വിനക്കൊട്ട് വടപിട്ടാവ് കുഹമ്മദ് സിംഹള സംഗീത ക്ഷേത്രേ മുണമുണ ഗായക ഗായിക വന്ന് ഹിറ്റി മുണുവകെ ബലയാദ്യ പത്രത്തിന് അയ കുഹമ്മദ് യാത്രയും മാത്രമേ ഗായിക്കാവാക്ക്
3: ഓ പഹദിലിയോമ സിനിമാ സംഗീതയെ ഗത്തൊത് രുക്മണി ദേവിയകിൻ പട്ടങ്ങറകിന് ഈട്ട് പശു അപ്പിട്ട് വരിന്വര ദക്കിന്നിട്ട് ലഭുന ദക്കുണു ഇന്ത്യാനു ഗായന ശില്പിനിയൻ ശില്പിനിയൻ രസം ഗീത ഗായന കരുന്നു വിശേഷം ജമുനാറാണി ജിക്കി വനി ഈ പശു എക്താശ്രംസി പണസ് ദിക്കേ ലതാ വൽപ്പുല അപ്പേ പ്രവീണ ഗായന ശില്പിനിയെ പ്രവിഷ്ട സമഗ ശ്രീലാങ്കയെ ദേശീയ ഹലവൽ അപ്പേ സിനിമാവേ സ്ഥാപിത വെണ്ണ പട്ടങ്കണോ ഇത്തരാ വിധിയക രുക്മിണി ദേവിയുടെ പശു പുരോഗാമി പിയവരക്തബനോ പശു അപ്പിട്ട്
1: ഹമുവിനോട്ടേ ദർശന ജീവത്തു നിവസിൻ ഐ കവദാവത് നോയന ഗമന ഐ ആരംഭിക്കല അമംഗല്യ പ്രാതപരഹര ദൻ ഗമന ആരംഭിക്കല ശോകാക കൂലവു ഹദവത് ജാതി ദർവൻ ഈ വേദനാവ് ദരാഗന്ന ബരി ദുഃഖിൻ ശോഖീൻ പശുവിന് മുഖത്താക്ക് സാമദിനുകുകീമ അസ്വലത്തി എന്നെ മഹാ അഹിമിവീമക വേദനാവാക് ഈ രാത്രിയത് മേഹ സമാന ജനഗംഗാവാക് അപദുട്ടുവ മധ്യമ രാത്രിയത് കിലോമീറ്ററേക്കിട്ട് വടാ ദിഗു പോലീം ഐകെ ദേഹെ നടമാനിട്ട് അയട്ട് അവസാന ഗൗരവ ദാക്കുവാനിട്ട് അഗെ മൂനബലയ അന്ന് ഈ രാത്രിയത് മകി തന്നെ കിലോമീറ്ററേക്കിട്ട് വടാ ദിഗു പോലീം അക്തിബുന നിവൃത്ത വിശ്വവിദ്യാലയ ദക്വാമേ പോലും അപ്പി ദക്ക അതത് ഏഹ സമാന ജനഗംഗാവാക് അയ പശു പശുമേ ഗമൻ കരാന്നി അയട്ട് ഹദുവത്തെ തീന ആദരേ പുതന്ന് മേ അവിത്തിന്റെ ജനതാവ് රටේ විවිධ ප්‍රදේශවලින් පැමිණ උදවිය. එසේ දනාගේ සෝසුසුම් මැදින් ආචාර්ය නන්දා මාලනී අයගේ අවසන් ගමන ආරම්භ කළා. දැන් බොරල කනත්තට අපි බලාපොරොත්තු වෙනවා හවස පහට පෙර දේහය අවමංගල්‍ය පෙරහැර ඔස්සේ රැගෙන එයි කියලා. එතරතුරුත් අපි ඔබට ගෙනෙන්නටයි බලාපොරොත්තු වන්නේ. මුවන් අපි නැවත්තුවේ නන්දා මාලනීය පසුබිම් ගායන ශිල්පිනියක් විදිහට රුධිර සිනමාවේ සලකුණු ලැබූ අවදියේ එදා සිනමාවේ සංගීතය පිළිබඳව.
3: දැන් මම කලින් කීවක් මෙන් ලතාවල් කුල
0: වෙලාව පසුරු 3යි විනාඩි 34යි. ආචාර්ය නන්දා මාලනීය සිය නිවහනින් වෙනදාට ගමන් ආරම්භනවාට වඩා වෙනස් විදිහට තමයි ලෝක යාතරට එය දකින්න සැලැස්සුවේ. විශේෂයෙන්ම හදවතේ බොහෝ දේවල් තියාගෙන මුළුමහත් සමාජයට ගීතයෙන් විශාල සේවයක් කරපු ගායන ශිල්පිනියක්, අග්‍රගණ්‍ය සම්මානනීය කලාකාරණියක් අද මුළුමහත් ලෝකෙන් සමුගන්නේ. සිය නිවහනින් නික්මෙන මොහොතට අතිවිශාල පිරිසක් ගායන ශිල්පීන් ශිල්පිනියන්, නළු නිළියන්, දේශපාලන නායකයින්, රසිකයින් එවිතරක් නෙමෙයි විද්වතුන් මේ හැම දෙනාම බාල තරුණ වැඩිහිටි ඇයට ආදරය කරපු බොහෝ දෙනෙක් මේ දේහය රැගෙන අවමංගල්‍ය පෙරහැර ආරම්භ කරපු වෙලාවේ පිටිපසින් ගමන් ආරම්භ කරලා ගමන් කරන ආකාරය අපට ස්වාධීන රූපවාහිනිය ඔස්සේ දකින්න ලැබුණා. මේ වෙලාවේදී අතිවිශාල පිරිසක් ඒ සම්බන්ධ වෙලා මේ දුකත් එක්ක ජීවිතයේ අනියත බව පසක් කරගන්න තවත් අවස්ථාවක් විදිහට හඳුනා ගන්න වෙලාව. මේ වෙලාවේදී ඔබත් එක්ක තොරතුරු සමීප කරන්නේ ලක්කන ගුවන්විදුලිය. හැමදාමත් කලාකරුවන්ට ආදරය කරන ගුවන්විදුලි මාධ්‍යයක් විදිහට. වෙලාව 3:37.

അസാധാരണ ലോകേ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായി.

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരനീയായ

0: FM 93.5, FM 93.7, La Khanda, Radio ITN. Rajya Bank Surakshita Bhavaya. ഇഹലമ റെക്കവറിനെ സമഗ്രൻ സ്ഥാപന തൻപത്തു സന്ധ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
1: NLB ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLB ഹദഹന ഒബത് അദമ NLB ഹദഹന ബലാഗന്ന
2: മമനം ദ മാനം റിലാക്സ്
3: അനമ്മനങ്ങള വദുണാ നേദ മേ എക്സ്പെർട്ട് ഹരിടം ഹരിനി
4: ഓണമ സന്ധി വേദനാവകട പ്രബലമ വിദ്യാനുകൂല വിസദമ ഓട്ടോഷീൽ ആക്ടീവ് പ്ലസ്

അത് സമാജെ പ്രേമിയെത്തി എന്നെ കൊത്തുന്നത് കൊയ് തരന്തുരുടെ സംഘർഷശൈലി വീഴുന്നത് കിയാണ് കാരണാവട്ട് അപ്പൊ ഹാമതുറു ഉദാഹരണ സത്യം മെസ്സിയല്ലാത്തരേ ശശികാന് ഇസൻസല ഗായനാകരന്ന് സൂദാനം വിനമേ ബുധുബതി ഗീതയായിട്ട് പ്രവിഷ്ടെ ലബന്ന് നമ്മ ഉപവാസേക്ക് ഗീതമേ മുദ്രാവാക്പിലി ബന്ധ സഥാന എക്കതുക്കരന്ന് സൂദാനം വേണം അവിടെ പുളുവാങ് ഉദാഹരണം കൊട്ട് റാസമിതിന്ന് ബുധുഹാമുതുരു അപിദ്ദക്കിന്നെത്തി ബനക്കഹന്നെത്തി ഏകാലേക്ക്